0: ഇതേം സുരേഷോമ ഇയാളെ ഗവൺമെന്റോട് പറവാർത്തെ കിക്കുണ്ടാലേ
1: നിജം പോരി കുച്ചേരി നബിന്ദു സാരി നജന്റെ കൂറി നക്കറാല മാറി വച്ചിന്റെ ഭയപ്യാരി